0: ഇതിനെയോ ഒട്ടിക്കൊട്ടിച്ചു ചോക്കരച്ചേൽക്കരി യേശു ക്രിസ്തു. When you began matin kama wadwa ho gam mamiki ni ake win phone ma ake vuk male ni chako chawa pa na ka chawa pa wa rio modiku win phone palo ba ini no duchu ipiera boru ya bon wen tonera beach speak fm we be dikare me rochu kuni win gen matin ni we hi kuni
1: my stronghold. Hallelujah. Make the Lord your stronghold. Make the Lord your rock where you run. Make the Lord your fortress, your savior. Make him everything.